ഭാവ് സാവസ്വർത്തി മേല സ്വർത്തുക്കമായി സാവ കീമത്ത് മേല കീമത്ത് പായി ജ്ഞാനി ത്യാനി ഗുര ഗുരഹായി കഹണായി തേരി തെലവടയായി സാവ സത് സാവ തപ് സാവ ചങ്ങിയായിയാ സിദ്ധാ പുരുഖാ കിയാ വടയായിയാ

സ്ഥാപനാനും പ്രഭുസുവേ കൈകോട് പാർബ്രഹ്മ കെ ദാസ തിനോഹുവതാത്തം പ്രകാശ് കൈകോട് താത്ത കെ ബേത്തെ സദാ നേ കോ നേത്രേ കൈകോട് നാമരസ് ഭീമേ അമൃ പയസ സതി ജീമേ കൈകോട് നാമ ഗുൺ ഗാവേ ആത്മരസ് സുഖ സഹ സമാവേ അപനെ ജനകോ സാ സാ സമാരേ നാനകോ എ പരമേശ്വർ കെ പ്യാരേ ശ്ലോക കർണ കാരണ പ്രഭേക ദൂസര നാഹി കോയ നാനക തിസ ബലഹാരണ ജല തല ബഹി ഹല സോയ അഷ്ടപദി കർണ കരാമന കർണ ജോഗ ജ്യോതിസ ഭാവേ സോയി ഹോഗ കിൻമേ താപ ഉത്ഥാപനഹാരാന്തരെ കിശപാരാ ഭാര ഹുക്മേ താര അതർഹാവേ ഹുക്മേ ഉപജയ ഹുക്മ സമാവേ ഹുക്മേ ഊച നീച വ്യവഹാര ഹുക്മേ അനുകരാംഗ പ്രകാർ കർ കർ ദേഖേ അപ്നി വടിയായി നാനക സമയ രാസമായി നാനക സമയ രഹയാ സമായി പ്രഭാവേ മാനുഗത പാവേ പ്രഭാവിത പാത്ര തരാവേ പ്രഭാവേ ബിനു ശാസ്ത്രേ രാഖേ പ്രഭാവിത ഹര ഗുണ പക്ഷേ പ്രഭാവിത പത്ര ഉദാരേ ആപ് കരേ ആപ്ന വിചാര ദ്വാസരിയാ ഗാവ് സ്വാമി ഖേലേ വിക്സേ അന്തർജാമി ജോ പാവേ സോ കാര കരാവേ നാനക ദൃഷ്ടി അവർണയാവേ കഹു നം മാനുഖത്തെ ക്യാ ഹോ ആവേ ജ്യോതിസ് ഭാവേ സുഹി കരാവേ ഇസ്കേ ഹാത്ത സബ്ശലേ ജ്യോതിസ് ഭാവേ സുഹി കരേ അന ജാനത് ഭിഖ്യമേ രചേ ജയ ജാനത് ആപന ആ ബചായ പരമേ ഭൂലാ ദയ ദസ്താവേ നിമക് മാഹേ ചാര കുണ്ട് ഫിരേ ആവേ കര കൃപാ സപ്നി ഭഗതേ നാനക തേ ജന്നാ മിലേ ഖിൻമേ നീച കീട കൗ രാജ പാര ബ്രഹ്മ ഗരീബ നിവാജ ജാക്കാ ദൃഷ്ട കശു ന ആവേ തസ്തത്കാല ദയ ദസ പ്രകട ആവേ ജാഗു അപ്നി കരേ ബക്ഷീസ താക്കാ ലേഖ ന ഗണേ ജഗദീശ ജിയ ബിൻ സബ് തസ്കീ രാസ ഘട്ട പൂർണ്ണ ബ്രഹ്മ പ്രകാശ അപ്നി ബന്താ ബനായി നാനക ജീവ ദേഖ ബഡായി ഇസ്കാ ബാലനായി സഹ ആധ കർണ കരാമന സർവകോനാഥ് ആഗ്യാകാരി ബപ്രാ ജിയോ ജ്യോതിസ് ഭാവേ സുഫന്തിയോ കബു ഊച നീച മഹ ബസ കബു സോഘാര ഖരംഗ ഹസായ കബു നേന്ദ ചേന്ദ വ്യവഹാര കബു ഊപ കാശ പയാൽ കബു ബേത്താ ബ്രഹ്മ വിചാര നാനകാ മിലാമണഹാർ കബു നൃത്ത കരേ ഭപാത് കബു സ്വയ രഹേ ധന രാത് കബു മഹാക്രോധ വിക്രാല കബു ഹൂ സർവകീ ഹോത്രവാല കബു ഹയ ബഹ ബഡ രാജ കബു ഭിഖാരി നീചകാ സാജാ കബു അബ കീർത്തമയ ആവേ കബു ഭലാ ഭലാ കഹാവേ ജ്യോ പ്രഭ രാഖേ തിഭി രഹായ ഗുരുപ്രസാദ നാനക സാച കഹ കബു ഹയ പണ്ഡിത കരേ ബഖയാന കബു മോന് ധാരി ലാവേ ധ്യാന കബു തട് തീർത്ഥ ശനാന കബു സിസാദ മുഗ്യാന കബു കീട ഹാസ പതംഗ ഹുയേ ജീയാ അനക ജോന പരമേ പരമിയാ നാനാ ജ രൂപ ജ സ്വാംഗി ദിഖാവേ ജോ പ്ര ഭാവേ തവ ന ചാവേ ജോ തിസ് ഭാവേ സോയി ഹുയേ നാനക ദൂജാ അവർണ കോയേ കബു സാ സംഗത ഇഹ പാവേ ഉസ സ്ഥാനത്തെ ബഹുർണ ആവേ അന്തർഹോയ ജ്ഞാന പ്രകാശ ഉസ സ്ഥാന ക നഹി ബിനാശ മന്ത്രനാമൃതേ കരംഗ സദാ ബസേ പാര ബ്രഹ്മ കാ സംഗ ജ്യോ ജല മേ ജല ആയ ഘട്ടാനാ ത്യോ ജ്യോതി സംഗ ജ്യോത് സമാനാ മിട ഗയ ഗമന പായ വിശ്രാമ നാനക പ്രഭ ഗയ സദ്ഗുരുവാന സലോക സുഖീ ബസായ മസകീനിയ ആപ് നിവാര തലേ ബഡേ ബഡേ അഹങ്കാരിയ നാനക ഗർഭ ഗലേ അഷ്ടപദി ജിസ്കേ അന്തർ രാജ ബ്രഹ്മാൻ സോ നർക പാതി ഹോവസ്വാന ജോ ജാനേ മേ ജോ ബ്രമന്ത സോ ഹവത് പിഷ്ടാ കാജന്ത ആപസ് ഗോ കർമന്ത കഹാവേ ജനം മര ബഹുജോന പ്രമാവേ ധന ഭൂമികാ ജോ കരേ ഗുമാന സോ മൂർഖന്ത അഗ്ഞാന കർ കൃപാ ജിസ്കേ ഹൃദയ ഗരീബി ബസാവേ നാനക ഇഹാ മുക്തി ആഗേ സുഖ പാവേ തനമന്തോ കർ കർ ബാവേ ത്രൈന സമാന കാശ സംഗ ന ജാവേ ഭവ ലഷ്കർ മാനുഖ പ്രകരി ആസ പല പിത്തർ താക്കാ ഹുയേ ബിനാശ സപ്തേ ആപ് ജാനേ ബലവന്ത ഖിൻമേ ഹുയേ ജായ പസമന്ത കിസനാ ബദി ആപ് അഹങ്കാരി ധർമരായ തിസ് കരേ ഖുവാരി ഗുർപ്രസാദ ജാക്കാ മിട്ടെ അഭിമാന സോ ജൻ നാനക ദർഗേ പ്രവാൻ കൂട് കർമ്മ കരേ ഹോ താരേ ശരം പാവേ സകലേ ബിർധാരേ അനക തപസ്യാ കരേ അഹങ്കാര നർക സ്വർഗ ഫിർ ഫിർ അവതാർ അനക ജതന ആത്മ നഹി ദ്രവ ഹർ ദർഗേ കോ കൈസേ ഗവേ ആപസ് കോ ജോ ഭലാ കഹാവേ തസേ ഭലായി നികട ന ആവേ സർവ കീ രേന ജാക്കാ മന ഹോയേ കവ നാനക താക്കീ നിർമ്മൽ സോയേ ജബ ലഗ ജാനേ മുജതേ കശ ഹോയേ തപസ്കോ സുഖ നായി കോയേ ജബേ ജാനേ മൈ കിശ കർത്ത തബ ലഗ ഗർഭ ജോന മൈ ഫിർത്ത ജബ ധാരേ കോ ബൈരി മീത തബ ലഗ നെഹചല നാഹി ചീത ജബ ലഗ മോഹ മഗന സംഗ മായേ തബ ലഗ ധർമരായ ദേശ ജായ പ്രഭു കൃപാദേ ബന്ധന ദൂട്ടേ ഗുരുപ്രസാദ നാനക ഷൂട്ടായ
ਸਹਿਜ ਘਟੇ ਲੱਕ ਉੜਤਾਵੈ ਤ੍ਰਿਪਤ ਨਾ ਆਵੈ ਮਾਇਆ ਪਾਛੇ ਪਾਵੈ ਅਨਕ ਭੋਗ ਵਿਖਿਆ ਗੇ ਕਰਾਏ ਨਹਿ ਤ੍ਰਿਪਤ ਆਵੈ ਖਪ ਖਪ ਮਰਾਏ ਬਿਨਾ ਸੰਤੋਖ ਨਹੀਂ ਕਹੋ ਰਾਜੇ ਸਵਨ ਮਨੋਰਥ ਬਿਰਤੇ ਸਭ ਗਜ ਨਾਮ ਰੰਗ ਸਰਬ ਸੁਖ ਹੋਏ ਬੜਭਾਗੀ ਕਿਸੇ ਪ੍ਰਾਪਤ ਹੋਏ ਕਰਨ ਕਰਾਵਨ ਆਪੇ ਆਪ ਸਦਾ ਸਦਾ ਨਾਨਕ ਜਾਪ ਕਰਨ ਕਰਾਵਨ ਕਰਨੇ ਹਾਸ ਕਿਆਤ ਕਹਾਂ ਵਿਚਾਰ ਜੈਸੀ ਦੁਸ਼ਟ ਕਰੇ ਤੈਸਾ ਹੋਏ ਆਪੇ ਆਪ ਆਪ ਰਬ ਸੋਏ ਜੋ ਕਿਛ ਕੀਨੋ ਸੋ ਆਪਣੇ ਰੰਗ ਸਭ ਤੇ ਦੂਰ ਸਭ ਹੂੰ ਕਹਿ ਸੰਗ ਬੁੱਝੈ ਦੇਖੇ ਕਰੇ ਵਿਵੇਕ ਆਪੇ ਏਕ ਆਪੇ ਅਨੇਕ ਮਰੇ ਨਾ ਮਿਨਸੇ ਆਵੇ ਨਾ ਜਾਏ ਨਾਨਕ ਸਦੀ ਰਹਿਆ ਸਮਾਏ ਆਪ ਵਿਦੇਸ਼ੈ ਸਮਝੇ ਆਪ ਆਪੇ ਰਚਿਆ ਸਭ ਕੇ ਸਾਥ ਆਪ ਕੀਨੂ ਆਪਨ ਵਿਸਥਾਰ ਸਭ ਕਛ ਉਸਕਾਉ ਕਰਨੇ ਹਾਰ ਉਸਤੇ ਭਿੰਨ ਕਹੋ ਕਿਛ ਹੋਏ ਥਾਨ ਥਨੰਤਰ ਏਕਾ ਸੋਏ ਆਪਣੇ ਚਲਤਾਵ ਕਰਨੇ ਹਾਰ

സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃസ്യം നമോ സർവരംഗേ ത്രിപംഗീയനംഗേ നമോ ദീവ ദീവം നമോ ഭീരുഭീജേ അഖിദേ പിജേ സുമഹതം പ്രസിജേ കൃപാലം സ്വരൂപേ കുകർമ്മം പ്രണാസീ സദാ സർവദാരിദ്ര്യസിദ്ധം നിവാസീ ചർപ്രശാന്തവേ പ്രസാദം